0: ആരെങ്കിലും അന്വേഷിച്ച് വരാതിരിക്കില്ലേ?
1: സാറേ, അതുവരെ എന്റെ കൂടെ വീട്ടിൽ നിർത്താൻ സുഖമില്ലാത്ത കുഞ്ഞല്ലേ?
0: മാധവ, രണ്ട് നിയമങ്ങൾ തമ്മിൽ കൂട്ടി വായിച്ച് നടപ്പിലാക്കുന്ന ബ്യൂറോക്രസിക്ക് നിന്റെ ഈ വലിയ മനസ്സ് കാണാൻ കഴിയില്ല.